Yes, guys, welcome back to yet another day with a beautiful and positive vibe. This is RJ Mira on My Radio 90 FM. Kettaraju kootu kooda. Etra mani aayittu naam studio clockil. Obviously, it's 7 a.m. Yes, morning bell adichu undu. Ivide njangal present aanu. Njangal alla, njan aanu. Kootathi nammude team. Yes, innu parayanayittulla endanu vechchaynal nalla mazhayokke aanu nadannondirikkunnathu. Appo safe aayittokke irikkuka ennaanu pradhanappetta oru kaaryam. Rendamathayittu parayanayittulla oru kaaryam endanu vechchaynal എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മുടെ കയ്യിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആർക്കാ കീ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിനും വെൽത്തിനും മനസ്സിനും ഒക്കെ സമാധാനത്തിനൊക്കെ നല്ലത്. സോ നമ്മളെപ്പോഴും ആ കീ നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് വെലിയിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മിറ.

வெறித்தனமா தான் போடணும். அந்த தில்ல எனக்கு பிடிச்சது.

0: ഹലോ.
1: ആ അതിയ,
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തന്നെ ഇരിക്ക.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർഷി മിറ ഓൺ മോർണിംഗ് ബെൽജസ്. നമ്മുടെ ഹാപ്പിനെസിന്റെ നമ്മുടെ സക്സസിന്റെ എല്ലാത്തിന്റെയും കീ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കല്ലേ നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവുള്ളൂ, ബാക്കി ആർക്കും അത് പറ്റില്ലല്ലോ. ശരിയല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ നമ്മളെ ഹേർട്ട് ചെയ്യാതെ നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സുഖസുന്ദരമാവട്ടോ. മാത്രമല്ല നമ്മൾ

കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആവും, നമ്മൾ റിലാക്സ്ഡ് ആവും. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാത്തിനെയും സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റൂട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും വേറാണ്.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിനു ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. Ketarinya, kootukunda.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ്? കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ഷാരോണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷാരോണിന്റെ കസിൻ ആയിട്ടുള്ള നീരജയുടെ ബർത്ത്ഡേ ആണ്. സോ നീരജ, വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്ക് കേൾക്കിയ ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. യെസ്, മഴക്കാലമാണല്ലേ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല മഴ, ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള വെയിൽ, പിന്നെ പൊടിമഴ. അങ്ങനെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് പേടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. എന്നാലും പേടിക്കുകയല്ല വേണ്ടത്, ജാഗ്രതയായിട്ട് മുന്നോട്ട് പോവുക. പല സ്ഥലത്തും മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട്, വെള്ളക്കെട്ടുകൾ സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചില സ്ഥലത്ത് മണ്ണിടിച്ചിലും ഒക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മഴ എന്ന് പറയുമ്പോൾ ഒരു മൂവിക്കകത്ത് കുഞ്ചാക്കോ ബോബൻ പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പണ്ടൊക്കെ മഴ എന്ന് പറയുമ്പോൾ ഒരു പ്രണയത്തിൻ്റെ സിമ്പലാണെങ്കിൽ ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു ഭീതിയും പേടിയും ഒക്കെ ഉണരും. അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ഒരുപാട് രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസും വളരെ വളരെ വളരെ കൂടുതലാണ്. എന്തായാലും മഴ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെ മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെബീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ പല പല ഓർമ്മകളായിരിക്കും പലർക്കും. ചിലർക്കത് ചായയായിരിക്കാം, ചിലർക്ക് പുസ്തകമായിരിക്കാം, ചിലർക്ക് ബൈക്കിലൊരു ലോങ് റൈഡായിരിക്കാം, ചിലർക്ക് മഴയിലൊരു സെൽഫി ആയിരിക്കാം. പക്ഷേ മഴയ്ക്കൊരു ചെറിയ റിമൈൻഡറും കൂടെ ഉണ്ട് കേട്ടോ. എൻജോയ് മീ ബട്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ എന്നതാണ്. മഴ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ഈ സീസണിൽ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പുറത്തു പോകുമ്പോൾ കുടയോ റെയിൻകോട്ടോ കരുതുക. മഴയിൽ നനഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉണങ്ങിയ വസ്ത്രം ധരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളും മുതിർന്നവരും അധികം നേരം നനഞ്ഞു നിൽക്കാതിരിക്കുക കേട്ടോ. പിന്നെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ ചാടിക്കളിക്കരുത്. അതിനടിയിൽ തുറന്ന മാൻ ഹോളോ കുഴിയോ ഒക്കെ ഉണ്ടാവാട്ടോ. ബൈക്ക് യാത്രക്കാരാണെങ്കിൽ ഹെൽമെറ്റിന്റെ വൈസർ വൃത്തിയാക്കി സൂക്ഷിക്കുക. ഫോർ വീലർ ആണെങ്കിൽ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ വൈപ്പറും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. റെയിൻ ഗീവ്സ് മെമ്മറി, സേഫ്റ്റി ഗീവ്സ് ടുമോറോ. മഴ ആസ്വദിക്കൂ, പക്ഷേ സൂക്ഷിച്ച് ജീവിക്കൂ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴയെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മഴയും പനിയും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നിങ്ങൾക്കറിയാമോ? അത് മഴ വന്നാൽ അപ്പം തന്നെ പനി പിടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമുക്കിടയിലുണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില VIP ഗസ്റ്റ് വരും കേട്ടോ. ജലദോഷം, പനി, ചുമ, വൈറൽ ഇൻഫെക്ഷൻ, ഇവരൊക്കെ ഇൻവിറ്റേഷൻ ഇല്ലാതെയുള്ള ഗസ്റ്റാണ്. നമ്മുടെ ലാലേട്ടൻ ദൃശ്യം മൂവിക്കകത്ത് പറഞ്ഞ പോലെ വിളിക്കാതെ വരുന്ന അതിഥി. അതിനാൽ നനഞ്ഞ കാലുകളുമായി മണിക്കൂറുകളോളം നടക്കരുത്. വീട്ടിലെത്തിയാൽ കാലുകൾ നന്നായിട്ട് കഴുകി ഉണക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളമോ അതുപോലെ തന്നെ സൂപ്പോ ഹൈബർ ഡ്രിങ്ക്സോ കുടിക്കുന്നത് ശരീരത്തിന് ആശ്വാസം നൽകും. കുട്ടികൾ സ്കൂളിൽ നിന്ന് മഴയിൽ നനഞ്ഞു വന്നാൽ ഉടൻ വസ്ത്രം മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. മാത്രമല്ല, മഴയാണെന്ന് കരുതി വെള്ളം കുടിക്കാതിരിക്കരുത്. നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേഷൻ മഴക്കാലത്ത് അത്യാവശ്യമാണ്. സോ മെഡിസിൻ ഈസ് എക്സ്പെൻസീവ്, പ്രിക്കോഷൻ ഈസ് ഫ്രീ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டுகூடா. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ, ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴ തുടങ്ങിയാൽ കൊതുകുകൾക്ക് തോന്നും, ഗൈസ് സീസൺ തുടങ്ങി, ലെറ്റ്സ് റീപ്രൊഡ്യൂസ്. അപ്പോഴാണ് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ചിക്കൻ കുനിയേയും മലേറിയയും നമ്മളിങ്ങനെ തേടി വരുന്നത്. വീടിന് ചുറ്റുമുള്ള പഴയ ടയറുകൾ, അതുപോലെ തന്നെ തേങ്ങാച്ചിരട്ട, പൂച്ചട്ടി, ബക്കറ്റ്, ഇതിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ജനലുകൾ അടയ്ക്കുകയോ അതുപോലെ തന്നെ നെറ്റ് ഉപയോഗിക്കുകയോ ചെയ്യൂ. കൊതുക് വളരാൻ 5 ദിവസം മതി കേട്ടോ, പക്ഷേ രോഗം മാറാൻ ചിലപ്പോൾ ആഴ്ചകൾ വേണ്ടി വരും. സോ ഡോണ്ട് ഗിവ് മോസ്കിറ്റോസ് എ ഹോം, ദേ ഡോണ്ട് പേ റെന്റ്. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴക്കാലത്ത് റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം കേട്ടോ. നീഡ് ഫോർ സ്പീഡ് അല്ല, നീഡ് ഫോർ സേഫ്റ്റി ആണ് വേണ്ടത്. ബൈക്ക് ഓടിക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കൂ, അതുപോലെ തന്നെ മുന്നിലുള്ള വാഹനത്തോട് സുരക്ഷിത അകലം പാലിക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. കൂടാതെ തന്നെ റോഡിലെ വെള്ളത്തിൽ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കരുത്. അതുപോലെ തന്നെ നടന്നു പോകുന്നവരും ഫോണിൽ നോക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് അപകടം സംഭവിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഇടിമിന്നൽ ഉണ്ടെങ്കിൽ തുറന്ന മൈതാനത്തും അതുപോലെ തന്നെ വലിയ മരങ്ങളുടെ ചുവട്ടിലും നിൽക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം മഴയേക്കാൾ അപകടം പലപ്പോഴും നമ്മുടെ അശ്രദ്ധയാണ്. റീച്ച് ഹോം സേഫ്ലി, സംവൺ ഈസ് വെയിറ്റിംഗ് ഫോർ യു. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മീറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കും.

0: കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴയുടെ ശബ്ദം, ചായയുടെ മണം, ചൂട് പക്കോട, ഇഷ്ടപ്പെട്ട പാട്ട്, പെർഫെക്റ്റ് കോമ്പിനേഷൻ അല്ലേ? പക്ഷേ വഴിയോരങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം മഴക്കാലത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കൂട്ടോ. ശുദ്ധമായതും അതുപോലെ തന്നെ ചൂടോടെ പാകം ചെയ്യുന്നതുമായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനായിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈർപ്പം കൂടുതലുള്ള ഇടങ്ങളിൽ പൂപ്പലും അണുക്കളും വളരാൻ ഭയങ്കരമായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു കാര്യം മാത്രം ഓർക്കൂ, റെയിൻ ഈസ് എ സീസൺ ടു സെലിബ്രേറ്റ്, നോട്ട് എ സീസൺ ടു ഫോൾ സിക്ക്. മഴയുടെ ഓരോ തുള്ളിയും സന്തോഷമാകട്ടെ, പക്ഷേ ഓരോ ദിവസവും സുരക്ഷിതവും ആരോഗ്യകരവുമായിരിക്കട്ടെ. മഴ ആസ്വദിക്കൂ, കരുതലോടെ ജീവിക്കൂ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മീറ.

അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഐ ജസ്റ്റ് വോണ്ട് ടു റിമൈൻഡ് യു എബൌട്ട് ദ SMS ക്വസ്റ്റ്യൻ. യെസ് SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ചോദ്യം ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ചോദ്യം എന്താ പിടിച്ചോളൂ, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ്? ഐ റിപ്പീറ്റ്, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിളാട്ടോ, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ യെസ് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമും ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 മണി ആവാർ ആയിട്ടുണ്ട്. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ സക്സസിൻ്റെ, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ, നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും കീ നമ്മുടെയിൽ തന്നെ ഉണ്ടാവണം. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ ഒക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നീട് നമുക്ക് കരയാനേ സമയം ഉണ്ടാവുള്ളൂ. സോ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കുറുക്ക് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മുടെയിൽ തന്നെ വെക്കുക. നമ്മളിൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളിൽ തന്നെ എൻജോയ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കാട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനി ഇപ്പൊ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. പുതിയൊരു ദിവസം പുതിയൊരു തുടക്കത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനും വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നമ്മൾ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. ഇതെന്റെ വാക്കുകളല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ സർ APJ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ലൈഫിൽ നീ വട്ടപൂജയാണ് എന്ന് പറയുന്നവരുടെ അടുത്ത് എന്താ പറയണ്ടേ, ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി. പൂജ്യത്തിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, കണക്ക് തുടങ്ങുന്നത്. അപ്പൊ ഇതിലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ടാണ് ഞാൻ ഈ പൂജ്യത്തിൽ നിന്നേ തുടങ്ങുന്നത്. പരാജയം എനിക്കൊരു പ്രശ്നമല്ല, എത്ര പരാജയപ്പെട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കുക. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. കുറേയധികം പരാജയങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിജയം വരുമല്ലേ. ഒരു പക്ഷേ പരാജയപ്പെടാതെ തന്നെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടും സാധിക്കാറുണ്ട്. ഒരു കാരണവശാലും ആദ്യ വിജയം കഴിഞ്ഞാല് നമ്മൾ വിശ്രമിക്കരുത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത തവണ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് ആദ്യ വിജയം വെറും ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് മറ്റുള്ളവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതും പറഞ്ഞത് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ തന്നെയാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസ് വന്നു കഴിഞ്ഞാല് ചുറ്റുമുള്ളവർ എന്താ പറയാ, ചിലപ്പോ ഹാ ഇത് വേറൊന്നല്ല, ചക്കയിട്ടപ്പോ മൊയല് ചത്തതാ, അല്ലാതെ മൊയലിനെ കൊല്ലാൻ വേണ്ടി ചക്കയിട്ടതൊന്നും അല്ല. ഈ ഒരു ഡയലോഗ് മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു വിജയമല്ല, അടുത്ത വിജയമല്ല, അതിനടുത്ത വിജയവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം കേട്ടോ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ RJ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരും അല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. എന്തായാലും ഇന്നലത്തെ ദിവസം നമ്മൾ മലയാളികൾക്ക് വളരെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു അല്ലേ. എന്താ കാര്യം, വേറെ ഒന്നുമല്ല, ഇന്നലെ സംസ്ഥാന അവാർഡുകള്, ചലച്ചിത്ര അവാർഡുകള് പ്രഖ്യാപിക്കേണ്ടായി. അവാർഡ് ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇപ്പൊ തന്നെ നേരാണ് കേട്ടോ. എന്തായാലും ചലച്ചിത്രങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യവും ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പൊ ചോദ്യം ദാ പഠിച്ചോളുക. നെയിം ഓഫ് ദ ഫസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുന്നവർ എന്ത് വേണം, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090907287. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. അപ്പൊ എന്തായാലും ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to the show Magic Logic. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി. ചർമ്മത്തിന് തിളക്കം നൽകുന്ന സൗന്ദര്യ സംരക്ഷണ പ്രക്രിയയാണ് ഗ്ലോ ഫേഷ്യൽ. ഇതിനകത്ത് ക്ലെൻസിങ്, ഫേഷ്യൽ മാസ്ക്, മോയ്സ്ചറൈസിങ് അങ്ങനെ തുടങ്ങിയ പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കവും പുതുമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കെമിക്കൽസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് പോവാറുള്ളതും. മാത്രല്ല, ടെമ്പററി ബെനിഫിറ്റ്സ് മാത്രമാണ് പാർലറുകളിൽ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് കിട്ടുന്ന എഫക്റ്റും. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേഷ്യല് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ലേറ്റർ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിവെക്കും. സോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 4-5 സ്റ്റെപ്പില് എളുപ്പത്തിന് വീട്ടിലെ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഗ്ലോ ഫേഷ്യല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബെനിഫിഷ്യൽ ആണല്ലേ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വേറൊരാളുടെ സഹായത്തിന്റെ ആവശ്യവും വരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇപ്പൊ ഇങ്ങനെയാ തുടങ്ങല്ലേ നമുക്ക് ഗ്ലോ ഫേഷ്യലിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോ ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഞ്ഞളിന്റെ മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പാലില് മഞ്ഞപ്പൊടി ഇടുക. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി നല്ല കട്ടിയാക്കി എടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നേരം മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് സോഫ്റ്റ്നെസ് കൊടുക്കുമ്പോ മഞ്ഞള് അണുവിമുക്തമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ മഞ്ഞളും പാലും. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലെ എല്ലാ പൊടിപടലങ്ങളും റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തെ നല്ല ശുചിത്വമുള്ളതാക്കുക, നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അതിൽ തന്നെ ഒരു ഗ്ലോനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. തിരിച്ചു വരാം, ബാക്കി പ്രൊസീജിയേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്, അതും കൂടി കേട്ടിട്ട് നമുക്ക് വേഗം വരാല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ശങ്കരട്ടി കുടുംബ മകാ എട്ടുമൺ.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് വളരെ നല്ലൊരു സംഭവമായിരുന്നു. എന്തായിരുന്നു? ഗ്ലോ ഫേഷ്യലിന്റെ പ്രൊസീജിയർ ആയിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇനി എന്ത്? ഇനി വേറെ ഒന്നുമല്ല, സ്ക്രബിംഗ് ആണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും തൈരും ഇത് മൂന്നും ചേർത്തിട്ടാണ് ഗ്ലോ സ്ക്രബ് നമ്മൾ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൈരും ഉരുളക്കിഴങ്ങും നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലപോലെ ഗ്ലോയും സോഫ്റ്റ്നെസ്സും കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ട് എലമെന്റ്സും. ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കുക, ഇതിൽ അരിപ്പൊടി ചേർത്ത് തൈരും കൂടി ആഡ് ചെയ്ത് മുഖത്ത് പുരട്ടി പയ്യെ സ്ക്രബ് ചെയ്ത് തുടങ്ങുക. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ സ്ക്രബിംഗ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ മിക്സ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്ന് എന്നൊന്നുമില്ല, കോമൺ ആയിട്ട് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ

ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബിംഗ് കഴിഞ്ഞു, അടുത്തതായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യലാണ് അല്ലെ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗ്ലോ ഫേഷ്യലിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് പാലില് ഓട്സ് ഇട്ട് വേവിച്ചിട്ട് ചൂടാറുമ്പോ മിക്സിയിലിട്ട് ക്രീം പരുവത്തിന് അടിച്ചെടുക്കുക. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താഴേന്നും മുകളിലേക്ക് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മുടെ ഗ്ലോ മസാജും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് അറിയാനായിട്ടേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ നല്ലത്. പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി. Only on my radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് അവേറ്റഡ് സ്റ്റേജ്, ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയം. വെൽക്കം ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഗ്ലോ ഫേസ് പാക്ക് എന്ന് പറയുമ്പോ കുറച്ചധികം പ്രത്യേകതകളുള്ള സംഭവമാണ് കേട്ടോ. പ്രത്യേകത എന്ന് പറയുമ്പോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നതല്ലോ. തക്കാളി, ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കടലമാവ് ഇതും കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഈ ഒരു പാക്കും നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നം ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് പോലും നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്തുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഓർക്കുക, സ്കിന്നാണ് ചില ഐറ്റംസ് നമുക്ക് അലർജി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കയ്യിലെങ്ങാനും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഓരോ പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഈ ഗ്ലോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളായിരിക്കും ഗ്ലോ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഇതെന്താണ്, കാവലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡ് കളർ സാരി ഉടുത്ത് ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും ഇത് തന്നെയായിരിക്കും അല്ലേ? ചുവപ്പ് നിറത്തിലുള്ള സാരി ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഫാഷന്റെ ഏറ്റവും സിംബോളിക്കും സ്വാധീന ശക്തിയുമുള്ള ഒന്നാണ് ഈ റെഡ് കളർ സാരി. വിവാഹമായാലും ഫോർമൽ കാഷ്വൽ ഒക്കേഷൻസ് ആയാലും റെഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും കണ്ണു നടക്കുന്നത് അവിടെ തന്നെയായിരിക്കും. റെഡ് കളർ എന്ന് പറയുമ്പോ സ്നേഹം, സമൃദ്ധി, സ്ട്രെങ്ത് ഇതിന്റെയൊക്കെ സിമ്പലാണ്. അതുകൊണ്ട് തന്നെ മിക്കവരുടെയും ചോയ്സും റെഡ് കളർ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവർക്കും കോമൺ ആയിട്ട് ചേരുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് റെഡ് സാരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി with your favorite show Magic Logic only on my radio 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

റെഡ് സാരി വിശേഷങ്ങളായിട്ട് ഞാൻ ദാ തിരിച്ചു വന്നിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. റെഡ് സാരിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏത് ആക്സസറീസിനായാലും ഡ്രാപ്പിംഗ് സ്റ്റൈലിനായാലും മേക്കപ്പ് ലുക്സിനായാലും യോജിച്ചു പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ ചുവപ്പ്. ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിന് റെഡ് കളർ വളരെ ആപ്റ്റ് ആണ്. വിവാഹങ്ങൾക്ക് റെഡ് പട്ട് സാരികളാണെന്നുണ്ടെങ്കില് കാഷ്വൽ വെയേഴ്സ് ആയിട്ട് റെഡ് ലിനന്റെ അല്ലെങ്കിൽ കോട്ടൺ സാരീസ് നമ്മൾ വെയർ ചെയ്യാറുണ്ട്. പാർട്ടി വെയറിൽ റെഡ് ഡിസൈനർ സാരീസിന്റെ എത്ര എത്ര കളക്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. റെഡ് കളറിലുള്ള സാരിയൊക്കെ എടുത്ത് വന്നാ തന്നെ ആരായാലും ഒന്ന് നോക്കി പോവല്ലേ. പലപ്പോഴും കമന്റ് സെയിം ആയിരിക്കും, ഏത് നമ്മുടെ ആറാം തമ്പുരാനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്. പക്ഷേ അത് എപ്പോഴൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്താ മതിയെ. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Hi, hello, once again, very, very, very good afternoon, dear listeners, and welcome back to the show Magic Logic. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് വേറെ ആരും അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, only on my radio 90 FM. എന്തായാലും നമ്മൾ ഇന്ന് തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് APJ അബ്ദുൾ കലാം സാറിന്റെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകളായിരുന്നു അല്ലേ. നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അല്ലേ. നമ്മളെ തകർക്കാനായിട്ടാണ് ഇത് വരുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ തിരിച്ചറിയിച്ച് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ടാണ് ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലേ, ലൈഫിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്തുക, അത് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നേരിടുക. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to my radio 90 FM. കേട്ടറിഞ്ഞ് കേട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അറിച്ച് ധീരാജ് ജാനകി ഇതവിടെത്തിയിട്ടുണ്ട് കേട്ടോ. കൃത്യ സമയത്ത് തന്നെ അവിടെ നിങ്ങളും റെഡി ആയിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മളിൽ പലർക്കും ഒരു ശീലം ഉണ്ടല്ലേ, രാവിലെ ഇന്ന് കുറച്ച് മാത്രമേ കഴിക്കൂ എന്ന് തീരുമാനിച്ചിട്ട് ഈ ഉച്ചയ്ക്ക് നല്ല ചൂട് ചൊറും കറിയും മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളൊക്കെ എങ്ങോട്ടോ പോകും. പക്ഷെ സത്യത്തില് ഈ ഉച്ചഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ അല്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എനർജി വേണ്ട സമയമാണല്ലേ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് വയറ് നിറയ്ക്കൻ മാത്രമല്ല ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട്. എന്തായാലും ഒരു കുട്ടി ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പ്ലേറ്റിൽ ഒരു വിഭവം മാത്രം വെക്കാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും വെക്കുന്നുണ്ടാവുക, അപ്പൊ അതെന്താണ് എന്നൊക്കെ ആയിക്കിട്ടോ. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. പാടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo.
2: A beautiful flight la padagalukku shesham ningal kedondirikkunnathu lunch break aanu njan ningalde sondam Rishedi Rajeshwaragi. Yes, njan oru movie ingane kandondirunna plan athil oru dialogue. All is well. I think ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലൊരു മൂവി എത്തിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്റ്റൈലിലേക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയലോഗ് ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും പുതിയ അവസരങ്ങളാണ്. സിനിമകളിൽ നായകൻ എത്ര വലിയ പ്രശ്നത്തിലായാലും ഒടുവിൽ എഴുതേറ്റ് നിൽക്കുമല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിപ്പിക്കുന്നത്, കഥ തീരുന്നത് വരെ പ്രതീക്ഷ വിടരുത് എന്ന്. അതുപോലൊക്കെ തന്നെയാണല്ലേ നമ്മുടെ ലൈഫും. ചില ദിവസങ്ങൾ പൊളിയായിരിക്കും, ചില ദിവസങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്നില്ല. പക്ഷേ അതുകൊണ്ട് ഈ കഥ അവസാനിക്കുന്നില്ല. ഇന്നത്തെ ദിവസം എത്ര മോശമായാലും നാളെയൊരു പുതിയൊരു സീൻ ഇനിയും ബാക്കിയുണ്ട്, ആ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഇപ്പൊ എവിടെ തന്നെ ആയാലും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോ പിന്നത്തെ ആ ഒരു ദിവസം ഫുൾ അടിപൊളി ആയിരിക്കും എന്നൊക്കെയാണല്ലോ പറയാറ്. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാറായിട്ട് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേ ധീരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ സൂപ്പർ എസ് മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്, സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയം. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ് മസ് ചോദ്യം, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ്, എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് മസ് ചോദ്യം. ഐ റിപ്പീറ്റ്, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ്. അതെ, കടലിന് നടുവിൽ നിൽക്കുന്ന വീട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ, എന്തായിരിക്കും എന്നുള്ള. സോ അപ്പൊ ഒന്ന് ആലോചിച്ച് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് നമ്പറായ 9072789009 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879009 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാരകിയാണ്. യെസ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന ചിത്രം വേറെ ശ്രദ്ധ നേടിയ ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ ചിത്രമാണ്. ഏതാണെന്നല്ലേ, ദുരന്തർ. പ്രശസ്ത സംവിധായകൻ ആദിത്യ ധർ സംവിധാനം ചെയ്ത ഈ ചിത്രം ശക്തമായ കഥയും മികച്ച അവതരണ ശൈലിയും കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു അല്ലേ. ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക പ്രശംസ നേടിയ ആദിത്യ ധർ വീണ്ടും ഒരുക്കുന്ന ഒരു വലിയ സ്കെയിൻ സിനിമയാണ് ഈ ദുരന്തർ. ബോളിവുഡിലെ ശ്രദ്ധേയ താരങ്ങളായ രൺവീർ സിംഗ് ആണല്ലേ നായകനായി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആക്ഷനും ത്രില്ലറും ശക്തമായ കഥാപാത്രങ്ങളും നിറഞ്ഞ ഒരു സിനിമാറ്റിക് അനുഭവമാണ് ദുരന്തർ സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് വലിയ താരങ്ങൾ മാത്രമല്ലേ, അതിന് പിന്നിലെ മികച്ച കഥയും അതുപോലെ തന്നെ സംവിധായകന്റെ കാഴ്ചപ്പാടും ഓരോ കഥാപാത്രത്തിന്റെ പ്രകടനമാണല്ലേ. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതിന് മുൻപ് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ് ജാനകിയാണ്. യെസ്, നമ്മുടെ ദുരന്ത സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ കഥയല്ലേ, രഹസ്യങ്ങളും ദൗത്യങ്ങളും നിറഞ്ഞൊരു ലോകത്തെ കാണ ദുരന്തർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ രാജ്യസുരക്ഷ, ബുദ്ധിപരമായ നീക്കങ്ങൾ, അപകടകരമായ സാഹചര്യങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലേ ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. സ്വന്തം ലക്ഷ്യം നേടാൻ പോരാടുന്ന ശക്തമായ കഥാപാത്രങ്ങളും ഓരോ തീരുമാനത്തിനും വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഒരു ഭാഗത്ത് തന്ത്രങ്ങളും നീക്കങ്ങളും ഉണ്ടെങ്കിലും മറുവശത്ത് ധൈര്യവും വിശ്വാസവും നിറഞ്ഞൊരു യാത്രയും കാണാം. അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളും ശക്തമായ കഥാപാത്രങ്ങളും ചേർന്ന് പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അനുഭവം തന്നെയാണ് ദുരന്തറിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ദുരന്തരസിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ ധൈര്യവും ബുദ്ധിയും പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ഓരോ തീരുമാനത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ശത്രുവിനേക്കാൾ മുന്നിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു ദൗത്യം, ഇവിടെയാണ് ദുരന്തറിന്റെ കഥ തുടങ്ങുന്നത് അല്ലേ. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു ആക്ഷൻ ത്രില്ലർ പോലെയൊക്കെ തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസം, ത്യാഗം, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, സ്വന്തം ലക്ഷ്യത്തിനായി നടത്തുന്ന ഒരു പോരാട്ടം എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ്. ചിലര് ശക്തി കൊണ്ട് ജയിക്കും, ചിലര് ബുദ്ധി കൊണ്ട് ജയിക്കും. എന്നാൽ ഇവിടെ ദുരന്ത സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യമാണല്ലേ, ആരാണ് ഏറ്റവും മികച്ച നീക്കം നടത്താനായിട്ട് പോകുന്നത്? ഈ ഓരോ കഥാപാത്രത്തിനും സ്വന്തമായിട്ടുള്ള ഒരു രഹസ്യമുണ്ട്, ഓരോ രംഗത്തിനും പിന്നിൽ ഒരു കാരണമുണ്ട്. പ്രേക്ഷകനെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമാറ്റിക് അനുഭവം തന്നെയാണ് ഈ ദുരന്തറിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഗംഭീര ക്ലൈമാക്സ് ആണ്. എന്തായാലും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. Yes, you guys are listening to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകി ആടകഥകളുടെ കൂടിയുള്ളത്. യെസ്, ദുരന്തര സിനിമയുടെ കഥയുടെ ഓരോ ഘട്ടത്തിലും ചോദ്യങ്ങൾ ഉയർത്തിയൊരു സിനിമയാണല്ലേ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ തീവ്രത കാണിച്ചു തരും. ഇതുവരെ കണ്ട കഥാപാത്രങ്ങളും അവരുടെ തീരുമാനങ്ങളും അവർ നടത്തിയ പോരാട്ടങ്ങളും എല്ലാം ഒരൊറ്റ വലിയ നിമിഷത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ ഒരു ഭാഗമാണ് ക്ലൈമാക്സ്. പ്രതീക്ഷിക്കാത്ത തിരിവുകളും ശക്തമായ രംഗങ്ങളും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഒരു അനുഭവമാണ് ചിത്രത്തിന്റെ അവസാന ഭാഗം നൽകുന്നത്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ചില പുതിയ ചോദ്യങ്ങൾ കൂടിയാണ് ബാക്കി വെക്കുന്നത് അല്ലേ. അതാണ് ദുരന്തറിന്റെ അടുത്ത യാത്രയ്ക്കുള്ള വാതിൽ തുറന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് കഥ നീങ്ങാനുള്ള സൂചനകൾ നൽകി ഈ ഒരു ചിത്രം അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അപ്പോൾ ദുരന്തറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, മറ്റൊരു വലിയ അധ്യായത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യ ജാനകിയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് തെന്നിന്ത്യൻ താരം രശ്മിക മന്ദാന തന്റെ പുതിയ ചിത്രമായ മെസ്സിയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കഠിനമായ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് താരത്തിന് പരിക്ക് സംഭവിച്ചത്. തുടർന്ന് ആരാധകർ ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും രശ്മികയുടെ ധൈര്യത്തെയും പ്രൊഫഷണലിസത്തെയും നിരവധി പേരാണല്ലേ പ്രശംസിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ചിത്രമായ മെസ്സ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ആ ഒരു ചിത്രത്തിലെ കഥാപാത്രത്തിനായി രശ്മിക നിരവധി കഠിനാധ്വാനങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങളുമായാണ് അല്ലെ എത്തിയത്. ഇത് കാണുമ്പോ ഒരു പ്രചോദനം തന്നെയാണ്, ആ ഒരു ഡെഡിക്കേഷൻസ് ഒക്കെ കാണുമ്പോ. അപ്പൊ ഇനി നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, എത്ര കഷ്ടപ്പെട്ട് ഡയലോഗ് ചെയ്യും എന്നൊക്കെ പറയും പോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ ഒരു ഗംഭീര പ്രതീക്ഷ തന്നെയാണ് രശ്മിക ഫാൻസുകാർക്ക്. എന്തായാലും ഒരുപാട് പുതിയ മൂവി വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയ വേർഡുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ്യ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ബാറ്റ്മാനും സൂപ്പർമാനും അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും ഒക്കെ നമ്മുടെ ഇഷ്ട സൂപ്പർ ഹീറോസ് ആണെങ്കിലും ഇവരോടൊന്നും തോന്നാത്ത ഇഷ്ട കൂടുതൽ ആൾക്കാർക്ക് സ്പൈഡർമാനോടുണ്ടല്ലേ. അത് അയാളുടെ കുട്ടിത്തരങ്ങൾ കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ ഈ ചിലന്തി മനുഷ്യനൊപ്പം നമ്മൾ വളർന്നുകൊണ്ടായിരിക്കും. പണ്ട് ബാലരമയില് ഇടയ്ക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു മുഖം മൂടിയാണ് ലൈക് സ്പൈഡർ വരെ കൂടുതൽ അടുത്തെറിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ കോമിക് ബുക്കിലൂടെയും കാർട്ടൂണിലൂടെയും മാത്രം നമ്മൾ അറിഞ്ഞ സ്പൈഡർമാൻ ബിഗ് സ്ക്രീനിൽ എത്തിയിട്ട് ഇന്ന് ഏകദേശം 24 വർഷമൊക്കെ പിന്നിട്ടിട്ടുണ്ട് അല്ലേ. 2002 ആദ്യ സ്പൈഡർമാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പുതുമ എങ്ങനെയോ അതൊട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് പിന്നീടും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ. ഏതായാലും ഇപ്പോ നമ്മുടെ സ്പൈഡർമാൻ വീണ്ടും ബിഗ് സ്ക്രീനിലെ കാണുമ്പോൾ ഒരു വിശേഷങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഓരോരുത്തർക്കും ഓരോരോ വിശേഷങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ കണ്ട ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് അയക്കോട്ടോ. എന്തായാലും ഇതോടെ ഒന്നും തീരുന്നില്ല എന്ന പോലെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ടുപണ്ടിയിലെ പാട്ടുകൾ എല്ലാം കേറാം. സ്റ്റേ ട്യൂൺ ടു ബൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹൈ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മള് സ്പൈഡർമാൻ വിശേഷങ്ങളായിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, ഈ ബാഹുബലി സിനിമ, ഐ തിങ്ക് ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട് എന്ന്. കാരണം ഈ ഒരു ബാഹുബലി സിനിമ കാണാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ ബാഹുബലിയെ കൊല്ലുന്നത് കട്ടപ്പയാണെന്ന്. പിന്നെ തീർന്നില്ലേ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ആരെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും, നമ്മൾ ഈ സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ അത് സ്പോയിൽ ചെയ്യുന്ന ഒരു ഫ്രണ്ട്. സോ അവരോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഈ സ്പൈഡർമാൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഐ തിങ്ക് ആദ്യം തന്നെ പോയി കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സമയമനുസരിച്ച് പോകാൻ നേരത്തെ ഇതുപോലെ വന്ന് സ്പോയിൽ ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് തിയേറ്ററിൽ പോയി തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം തരികയാണ്. ഏതായാലും നമ്മുടെ ഈ പുതിയ മൂവി വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ ഋഷേ ധീരാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ആ ഒരു ചോദ്യം ഒന്നും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണതല്ലേ നമ്മുടെ ഇന്നത്തെ എസ് എസ് ചോദ്യത്തിന്റെ കറിയാണ് പറഞ്ഞു വന്നത്. മിസ്സൈർക്ക് വേണ്ടി ആ ഒരു ചോദ്യം ദാ ഒന്നും കൂടി ഞാൻ പറയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇന്നത്തെ എസ് എസ് ചോദ്യം: കടലിന് നടുവിൽ നിൽക്കുന്ന വീട്. കടലിന് നടുവിൽ നിൽക്കുന്ന വീട്. യെസ്, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഒട്ടും സമയം കളയാതെ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു യു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അറിയാതെ തന്നെ 3 മണിക്കൂർ എങ്ങനെയോ കടന്നു പോയില്ലേ. ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എവിടെ തന്നെയായാലും ഇപ്പൊ ഓഫീസിലെ ജോലിയൊക്കെ അവസാനിച്ച് ആ ഒരു ലാസ്റ്റ് മണിക്കൂറിലായിരിക്കുള്ളു. അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ 4 മണിയാകാൻ നേരത്ത് പതുക്കെ പതുക്കെ ബുക്കുകളൊക്കെ എടുത്ത് വെക്കുന്നതും ആ ഒരു ബെല്ലിനായി കാത്തു നിൽക്കുന്ന അതൊക്കെ ആലോചിക്കുകയാണ്. ആൻഡ് ഇപ്പോ പലതും ആലോചിക്കുമ്പോ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകാനായിട്ട് കൊതിക്കുകയാണ് അല്ലേ. അതാണ് നമ്മുടെ ലൈഫ്. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക, പ്രസന്റിൽ നിൽക്കുക എന്നുള്ളതാണ്. പാസ്റ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറും തിങ്ക് ചെയ്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് മറന്നു പോവും. അപ്പോൾ ലൈഫ് ഒന്നുള്ളൂ, എല്ലാവരും അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. എന്തായാലും ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. ഒരു ഹാപ്പി ഡ്രിങ്ക് യു, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദി രാജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: shine sun like a pearl upon the ocean. Come and feel me, come on, heal me.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഭക്തനായാണ്. മദനപ്പൂ ചൂടും വേളി പെണ്ണാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.